അഭിമാത്തെ നൊട്ടീൻഷൻ ഡബീർ അടയിച്ച് നയ്യോ മേനു പച്ചാറത അദ്വാദ്രി പച്ചിക്ക നൊട്ടീൻഷൻ ഷിംപു ഗാനെ തരോടിയസ് ഗൊല പാണി തരോറേനു അല്ല കദമ്ര നൊട്ടീൻഷൻ ഷിംപു ഗാനെ ആകപത്തു തമുഷ രടുച്ച് ആ ബടുച്ച് നോ ടെൻഷൻ ಮತ್ತೆ ಉಲಾಬಿ ವಿಶಲ ಇದೆ ಹಾಸಿ ಮತ್ತೆ ಉಲಾಬಾಯ್ ಸಡಮಾಶೆ ಚರಂಗ ಶಿಖರಿ ಹಲಕ ಉಬ್ಬುನ ಕವಿ ಕನ ಅವರು ಹೊಡೆಯರ್ ಪಟಾಯ್ ಪಟಾಯ್ ವಿದ್ಯಸಲಿ ಹೋಯ್ಸಿ